ഇബ്രാഹിം തറ മാഷല്ലാഹ് കേപ്പഹം വൈഹം ഗനവ പിഎസ്നകോബം അലാജി ഖാരിം ബൈ ചാൻസ് കരസ് ദർ മർനാനി കൈനി ബഖബാദ ഗുഷാ ബയാരം ബാം ഗജ മക് തൗഫീ അലാസ് കബ് ബൈ നാദിർ മക്ബിസ് ലീനി ടി ദി ശാദ ഞാൻ സജാമ യാക് ബൈ ഫിനാസ് കരസ് നീ ലീനി ബഖബാദ ദിൻ ശാ ബയാബ്ദുൽ ബേസ 28 ദുൽ ഫാതിഹ് നീ ലീനി ബഖബാദ ദിൻ ശാ വതുബ മർശുകസ് ഇമി ദുൽ ഫാതിഹ് നീ ലീനി ബഖബാദ ദിൻ ശാ വതുബ മുസ്കെ ലീനി ലീൻ ശാ ലൻ ഗാർ മക ഗാർ ബോണ്ടാവ് വതുബ നാമാ ഞമി ലീനി ബഖബാദ ദിൻ ശാ ചിമാകൾ ഗി ഉപയോഗിക്കും സപ്പി മുഹമ്മദ് ഞാൻ സഗ്മാഗർ ഇടനേ ഹാർ ലൈ